0: റേഡിയോ ഇടിയുഞ്ഞോ ഓർ റേഡിയോ
1: Yeah, easy delivery call.
2: Rico.
3: Ruba.

0: ഇടിയുഞ്ഞു ഓർ റേഡിയോ ഇയും യേക്കരെ വേർക്വാരോ
1: ലിഷാനി വിജു ഗോ ഗോ ഗോ
0: ഇടിയുഞ്ഞു ഓർ റേഡിയോ